കുംഭപുരുഷം പറഞ്ഞോ മറത്തോസാക്കോട്ടും പാരി അറിഞ്ഞെന്ത് കേൾക്കുവാണ് സ്റ്റാൻഡിങ് പാവാണി ഒത്തോക്കാവോ സ്പിരോ പാങ്കാം അന്റെ പൂർണ്ണോറാക്കുമെങ്കും വെള്ളും സ്ഥാക്കാമോ സാക്കോ താത്തി ചാക്കുണ്ടെങ്കിൽ തീവു Pungun-pungun nengit radian janoko ingkang sampun kesenungan pasopati. Sineto tenging batos, bareng marang menganing tutuk. Lepasin pasopati, sumanduk marang telaing sang prabu pecah kabisan kukocok.